വിലസതി യദുദക് പാർശ്വതോ ജനൈകം ഗോദാവരിയ പ്രവാഹോ വിലസതി യദുദക് പാർശ്വതോ ജനൈകം പ്രാദുർഭൂത്വാത്മഭൂത്യാ നിസേ